ക്ഷത്രിയ സാരുച്ചോ ഹിനങ്കുൻ കാശി ഹരത്തിൻ സ്മർണമന്ദിരോ കുമോറോ എങ്ങത് മരിക്കാത് പൊച്ചിന്ദ്രങ്ങസ്തിനമില താത്താൻ മോക്ക ലമുന്തോസ് ലാഖാനി മഹാമക്കുമെങ്സുൻ നാളിക്കോ മാറ മെരിങ്ങറ സോണോത്തോ കാന്തി ഹാമ്പക്സോ Nanging tananut marang Wiromo, lapet sang Lesmono sajati ni datang sakit mbekso. Yang mangke dupi marak ing Arsanata, repepeh kaya soto minggah kromo. Katingal lumaksana andhadhap lengkeh-lengkeh ngeko padha dupi, wis ngabiyantara, mangsah sumbah lenggah tumungkul hamari kelukaya konjemo pertolong mukani ing batos mudoraos opo boyo wigati nidini nimbalan ingkeng romo kumangkan wijiling pangantiku ingkang dering kawiyo sing lesan saking sang noto prabu yudhoni.